0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ഈ ഗായത്രി അവതരിപ്പിക്കുന്ന വീണക്കച്ചേരി കേൾക്കാം. മൃദംഗം KV പ്രസാദ്. ആദ്യം ത്യാഗരാജസ്വാമികൾ രചിച്ച നിജമർമ്മ മുലനു എന്ന കീർത്തനം കേൾക്കാം. രാഗം ഉമാഭരണം, ആദ്യ താളം.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic classical Veena recital by E. Gayatri. She's accompanied on the mridangam by KV Prasad. She begins her Veena recital with Nijamarma Mulanu in the rag Umabharanam, set to Aditaal and composed by Saint Thyagaraja.

0: ത്യാഗരാജസ്വാമികൾ രചിച്ച നിജമർമ്മ മുലനു എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഉമാഭരണം, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, നിജമർമ്മ മുലനു. ഇൻ ദ രാഗ് ഉമാഭരണം, സെറ്റ് ടു ആദിതാൾ.
0: അടുത്തതായി ശുഭപന്തുവരാളി രാഗത്തിൽ ശ്രീ സത്യനാരായണം എന്ന കീർത്തനം കേൾക്കാം. രൂപകതാളം മുത്തുസ്വാമി ദീക്ഷിതർ, കൃതി.
1: Continuing her Carnatic classical Veena recital, she will now present a composition of Muthuswami Deekshithar, Shri Satyanarayanam, in the rag Shubha Panduvarali, set to Rubakathal.

0: മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച ശ്രീ സത്യനാരായണം എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ശുഭ പന്തുവരാളി, രൂപക താളം.
1: യു വർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, ശ്രീ സത്യനാരായണം ഇൻ ദ രാഗ് ശുഭ പന്തുവരാളി സെറ്റ് ടു രൂപക താൾ.
0: ഇനി ഭോഗീന്ദ്ര ശായീനം എന്ന കീർത്തനം കേൾക്കാം. രാഗം കുന്തളവരാളി, ഖണ്ഡചാപ്പ് താളം, മഹാരാജ സ്വാതി തിരുനാൾ കൃതി.
1: ലിസൺ ടു എ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, ഭോഗീന്ദ്ര ശായീനം ഇൻ ദ രാഗ് കുന്തളവരാളി സെറ്റ് ടു ഖണ്ഡചാപ്പ് താൾ.

0: മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച ഭോഗീന്ദ്ര ശായീനം എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കുന്തളവരാളി, ഖണ്ഡചാപ്പ് താളം.
1: യു വർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, ഭോഗീന്ദ്ര ശായീനം. ഇൻ ദി രാഗ് കുന്തളവരാളി, സെറ്റ് ടു ഖണ്ഡചാപ്പ് താൾ.
0: ഇനി എന്ന ചൊല്ലിയ അഴയിത്താൾ എന്ന കീർത്തനം കേൾക്കാം. രാഗം കാനഡ, ആദിതാളം അംബുജം കൃഷ്ണ, കൃതി.
1: നെക്സ്റ്റ് ഈസ് എ കോമ്പോസിഷൻ ഓഫ് അംബുജം കൃഷ്ണ, എന്ന ചൊല്ലി അഴയിത്താൾ. ഇൻ ദി രാഗ് കാനഡ, സെറ്റ് ടു ആദിതാൾ.

0: അംബുജം കൃഷ്ണ രചിച്ച എന്നെ ചൊല്ലി അഴയ്ത്താൾ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കാനഡ, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് അംബുജം കൃഷ്ണ, എന്നെ ചൊല്ലി അഴയ്ത്താൾ ഇൻ ദ രാഗ് കാനഡ സെറ്റ് ടു ആദിതാൾ.
0: ഇനി നീലാംബരി രാഗത്തിൽ മാധവ മാമവ എന്നാരംഭിക്കുന്ന നാരായണ തീർത്ഥർ തരംഗം കേൾക്കാം, ആദിതാളം.
1: Now listen to Narayana Teerthartharangam Madhava Mamava in the rag Neelambari set to Aditaal.

0: നീലാംബരി രാഗത്തിൽ മാധവ മാമവ എന്നാരംഭിച്ച നാരായണ തീർത്ഥർ തരംഗമാണ് കേട്ടത്. ആദ്യ താളം.
1: യു ആർ ലിസ്ണിംഗ് ടു നാരായണ തീർത്ഥർ തരംഗം മാധവ മാമവ ഇൻ ദ രാഗ് നീലാംബരി സെറ്റ് ടു ആദ്യ താൾ.
0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഗായത്രി അവതരിപ്പിക്കുന്ന വീണക്കച്ചേരി. മൃദംഗം KV പ്രസാദ്. ഇനി കൃഷ്ണം കലയ എന്നാരംഭിക്കുന്ന നാരായണ തീർത്ഥർ തരംഗം കേൾക്കാം. രാഗം മുഖാരി ആദ്യ താളം.
1: This is Ragam 24/7 DTH anytime Indian music. You are listening to Carnatic Classical Veena Recital by E. Gayatri. She is accompanied on the mridangam by KV Prasad. Next is a composition of Narayana Tirthar Tarangam, Krishnam Kalaya, in the rag Mukhari, set to Adithal.

0: മുഖാരി രാഗത്തിൽ കൃഷ്ണം കലയ എന്നാരംഭിച്ച നാരായണ തീർത്ഥർ തരംഗമാണ് കേട്ടത് ആദ്യ താളം.
1: യു വർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് നാരായണ തീർത്ഥർ തരംഗം, കൃഷ്ണം കലയ ഇൻ ദ രാഗ് മുഖാരി, സെറ്റ് ടു ആദ്യ താൾ.
0: ഇനി ഹിന്ദോളം രാഗത്തിൽ അടിഗോ അല്ലടിഗോ എന്ന കീർത്തനം കേൾക്കാം. ആദ്യ താളം അന്നമാചാര്യ കൃതി.
1: നൗ ലിസൺ ടു എ കോമ്പോസിഷൻ ഓഫ് അന്നമാചാര്യ, അടിഗോ അല്ലടിഗോ ഇൻ ദ രാഗ് ഹിന്ദോളം, സെറ്റ് ടു ആദ്യ താൾ.

0: അന്നമാചാര്യ രചിച്ച അടിഗോ അല്ലടിഗോ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഹിന്ദോളം, ആദിതാളം.
1: യു ആർ ലിസണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് അന്നമാചാര്യ. അടിഗോ അല്ലടിഗോ ഇൻ ദ രാഗ് ഹിന്ദോളം സെറ്റ് ടു ആദിതാൾ.
0: ഇനി നാരായണത്തെ നമോ നമഃ എന്ന കീർത്തനം കേൾക്കാം. രാഗം ബിഹാഗ്.

0: ആദ്യ താളം അന്നമാചാര്യ കൃതി.
1: ലിസൺ ടു അനദർ കോമ്പോസിഷൻ ഓഫ് അന്നമാചാര്യ. നാരായണദേ നമോ നമഃ ഇൻ ദ രാഗ് ബിഹാഗ് സെറ്റ് ടു ആദിതാൾ.

0: അന്നമാചാര്യ രചിച്ച നാരായണത്തെ നമോ നമഃ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ബിഹാഗ്, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് അന്നമാചാര്യ. നാരായണതേ നമോ നമഃ ഇൻ ദ രാഗ് ബിഹാഗ് സെറ്റ് ടു ആദിതാൾ.
0: ഇനി ദേശ് രാഗത്തിൽ കബീർദാസ് രചിച്ച ഭജൻ കേൾക്കാം, ആദിതാളം.
1: Now listen to a bhajan of Kabir Das in the rag Desh set to Aditaal.

0: കബീർദാസ് രചിച്ച ഭജനാണ് കേട്ടത്. രാഗം ദേശ്, ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു എ ഭജൻ ഓഫ് കബീർദാസ് ഇൻ ദ രാഗ് ദേശ് സെറ്റ് ടു ആദിതാൾ.
0: അവസാനമായി ധീരശങ്കരാഭരണം രാഗത്തിൽ പാശ്ചാത്യ സംഗീതം കേൾക്കാം. തിശ്രഗതി.

0: ധീരശങ്കരാഭരണം രാഗത്തിൽ പാശ്ചാത്യ സംഗീതമാണ് കേട്ടത്. തിശ്രഗതി നിങ്ങൾ ഇതുവരെ കേട്ടത് ഈ ഗായത്രി അവതരിപ്പിച്ച വീണക്കച്ചേരി. മൃദംഗം കെ വി പ്രസാദ്. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: ഈ ഗായത്രി കൺക്ലൂഡ്സ് എ കർണാട്ടിക് ക്ലാസിക്കൽ വീണ റിസൈറ്റൽ വിത്ത് എൻ ഇംഗ്ലീഷ് നോട്ട് ഇൻ ദി രാഗ് ധീരശങ്കരാഭരണം സെറ്റ് ടു തിശ്രഗതി. യു ആർ ലിസ്ണിംഗ് ടു എൻ ഇംഗ്ലീഷ് നോട്ട് ഇൻ ദി രാഗ് ധീരശങ്കരാഭരണം സെറ്റ് ടു തിശ്രഗതി. യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വീണ റിസൈറ്റൽ by E. Gayatri. Accompanying artist was K.V. Prasad on the Mridangam. This program was brought to you by Akashwani Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ബോംബെ സിസ്റ്റേഴ്സ് പാടിയ ശ്രീ മൂകാംബിക സുപ്രഭാതം കേൾക്കാം. സംഗീതം ടി കെ ഗോവിന്ദ റാവു.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to ശ്രീ മൂകാംബിക സുപ്രഭാതം, സംഗ് ബൈ ബോംബെ സിസ്റ്റേഴ്സ്, മ്യൂസിക് ബൈ ടി കെ ഗോവിന്ദ റാവു.

0: ബോംബെ സിസ്റ്റേഴ്സ് പാടിയ ശ്രീ മൂകാംബിക സുപ്രഭാതമാണ് കേട്ടത്. സംഗീതം ടി കെ ഗോവിന്ദ റാവു.
1: യു ആർ ലിസ്ണിംഗ് ടു ശ്രീ മൂകാംബിക സുപ്രഭാതം, സംഗ് ബൈ ബോംബെ സിസ്റ്റേഴ്സ്, മ്യൂസിക് ബൈ ടി കെ ഗോവിന്ദ റാവു.
2: രാഗം 24/7 ഡി ടി എച്ച്.
0: ഭാരതീയ സംഗീതത്തിന്
2: 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ഭക്തിഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി ജലധി സുധ എന്ന് ആരംഭിക്കുന്നു.
3: This is Ragam 24/7 DTH, anytime Indian music. Listen to devotional songs. Listen to Jaladhi Sudha, sung by Shri Mukatala Vishwaji, Shri Varkala CS Jayaram, Shrimati S Jaya and Shrimati A Saraswati.

0: ജലധി സുധ എന്ന ഭക്തിഗാനമാണ് കേട്ടത്.
1: യു വിൽ ലിസ്ണിംഗ് ടു ദ സോങ് ജലധി സുധ, സംഗ് ബൈ ശ്രീ മുക്കത്തല്ല വി ശിവജി, ശ്രീ വാർക്കല സി എസ് ജയറാം, ശ്രീമതി എസ് ജയ ആൻഡ് ശ്രീമതി എ സരസ്വതി.
0: ഇനി മാധവ ലോകനന്നു എന്ന് ആരംഭിക്കുന്നു.
1: ദ നെക്സ്റ്റ് സോങ് ഈസ് മാധവ ലോകനന്നു.

0: മാധവ ലോകനന്നു എന്ന ഗാനമാണ് കേട്ടത്.
1: യു ആർ ലിസ്ണിംഗ് ടു ദ സോങ് മാധവ ലോകനന്നു.
0: ഇനി ഭജ ഭജ മാനസ എന്ന് ആരംഭിക്കുന്നു.
1: നൗ ലിസൺ ടു ദ സോങ് ഭജ ഭജ മാനസ.

0: ഭജ ഭജ മാനസ എന്ന ഗാനമാണ് കേട്ടത്.
1: യു ആർ ലിസ്ണിംഗ് ടു ദ സോങ് ഭജ ഭജ മാനസ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഭക്തിഗാനങ്ങൾ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം.
2: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു ഡിവോഷണൽ സോങ്സ്.
3: ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH. Anytime, Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ ഡോക്ടർ ബി അരുന്ധതിയുടെ സംഗീത കച്ചേരി കേൾക്കാം. തിരുവിഴ ശിവാനന്ദൻ വയലിൻ, ജി രാജേഷ് നാഥ് മൃദംഗം, വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഘടം. Now we bring you a vocal recital by Dr. B. Arundhati. She is accompanied by Thiruvila Sivanandan on violin, G.S. Rajesh Nath on mridangam, and Vaalapalli R. Krishnakumar on ghadam. Aadyam Ganarajana Rakshitoham ennarambhikkunna Deekshithar Kriti Aarabhiragam Mishrachaputalam. The first item of this concert is Ganarajana Rakshitoham Raga Aarabhi Setu Mishrachaputalam, composed by Muthuswami Deekshithar.

ചെന്മയീം ലക്ഷ്മിയും, രാഗം ലളിത, രൂപകതാളം മുത്തസ്വാമി ദീക്ഷിതർ കൃതി. നെക്സ്റ്റ് ഈസ് ഹിരൺമയീം ലക്ഷ്മിയും, കമ്പോസ്ഡ് ബൈ മുത്തസ്വാമി ദീക്ഷിതർ, സെറ്റു രൂപകതാളം ഇന്ദ രാഗ ലളിത.

പരരാഗലയ രാഗം ചെഞ്ചു കാംബോജി ആദിതാളം ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഈസ് വരരാഗലയ ഇൻ ദ രാഗ ചെഞ്ചു കാംബോജി സെറ്റു രൂപകതാള കമ്പോസ്ഡ് ബൈ ത്യാഗരാജ.

കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ ബി അരുന്ധതിയുടെ സംഗീത കച്ചേരി. തിരുവിഴ ശിവാനന്ദൻ വയലിൻ, ജി എസ് രാജേഷ് നാഥ് മൃദംഗം, വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ മേഡം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ ഡോക്ടർ ബി അരുന്ധതി. ഷീ ഇസ് അക്കമ്പനീഡ് ബൈ തിരുവിഴ ശിവാനന്ദൻ ഓൺ വയലിൻ, ജി എസ് രാജേഷ് നാഥ് ഓൺ മൃദംഗം, ആൻഡ് വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഓൺ ഘടം. അടുത്തത് പഞ്ചബാണ എന്നാരംഭിക്കുന്ന സ്വാതി തിരുനാൾ കൃതി, രാഗം പൂർവി കല്യാൺ ആദിതാളം. നെക്സ്റ്റ് ഈസ് എ കമ്പോസിഷൻ ബൈ സ്വാതി തിരുനാൾ ഇൻ രാഗ പൂർവി കല്യാണി സെറ്റു ആദിതാളം. പഞ്ചബാണ

പാൺഭൂമിതവാക രാഗം ആഹിരി തിസ്രനട ത്യാഗരാജ ഉത്സവസമ്പ്രദായ കൃതി. നെക്സ്റ്റ് ഈസ് പൂല പാൺഭൂമിതവാക കമ്പോസ്ഡ് ബൈ ത്യാഗരാജ സെറ്റോ തിസ്രനട രാഗം ആഹിരി

0: ഡോക്ടർ ബി അരുന്ധതിയുടെ സംഗീത കച്ചേരിയാണ് ഇതുവരെ നിങ്ങൾ കേട്ടത്. തിരുവിഴ ശിവാനന്ദൻ വയലിൻ, ജി എസ് രാജേഷ് നാഥ് മൃദംഗം, വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഘടം. യു ആർ ലിസ്ണിംഗ് ടു എ വോക്കൽ കൺസേർട്ട് ബൈ ഡോക്ടർ ബി അരുന്ധതി. ഷി വാസ് അക്കമ്പനീഡ് ബൈ തിരുവിഴ ശിവാനന്ദൻ ഓൺ ദ വയലിൻ, ജി എസ് രാജേഷ് നാഥ് ഓൺ ദ മൃദംഗം, ആൻഡ് വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഓൺ ദി ഘടം.
1: രാഗം ടി എച്ച് ചാനലിന് വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. ദിസ് പ്രോഗ്രാം വാസ് എ കോൺട്രിബ്യൂഷൻ ഓഫ് തൃശൂർ സ്റ്റേഷൻ ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ ഫോർ രാഗം 24x7 DTH ചാനൽ, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.